ആകാശവാണി ആദിലാബാദ് 100.2 FM മനസ്സു നിണ്ട മധുരിമ മനസ്സുക്ക് ഹത്തുക്കുപോയേ എന്നോ മധുരമേന പാട്ടി വിനിപ്പിച്ചേ കാര്യക്രമം ഈരോജു മുൻപ് എസ്പി ബാലസുബ്രഹ്മണ്യം ഗാരു പാടിന ഓ പാട്ടനൈതേ വിനേദ്ദാം.